അര കൂട്ടമേ സ്വാഗ അരകൂട്ടമേ സ്വാഗ അരകൂട്ടമേ സ്വാഗ അരകൂട്ടമേ സ്വാഗ Been trying to hit fly boy, yeah, I'm a life up in high boy, yeah.